0: എൻ്റെ പേര് രവീഷ്, താമസം കൊച്ചി ഫോർട്ട് കൊച്ചി എന്നാണ് ഞാൻ വരുന്നത്. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ചിലപ്പോൾ ചെറിയ ചെറിയ ടാലൻസ് ഉള്ള കുറേ പേരുണ്ടാകും, ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരാകാം, അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാകും, അവർക്ക് കുറേ ഹിഡൻ ടാലൻസ് ഉണ്ടാവും, അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ മൂളിപ്പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. ഒരു ഒരു മണിക്കൂർ കാര്യമേ ഉള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുൾ പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും

ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: തോടി, എനിക്കൊരെണ്ണം തന്നോടി, ഞാൻ ചുടുംബം ഇന്നാടി.
1: ഉച്ചക്കെട്ടി പാറോനി പന്ത്രണ്ടപ്പം ചുട്ടോടി, എനിക്കൊരെണ്ണം തന്നോടി, ഞാൻ ചുടുംബം ഇന്നാടി.

0: സിനിമാ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമാ കുട്ടക.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

755 നമ്പർ ഒന്നുകൂടെ പറയാം, 625 1075755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6238 1 0

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടു പോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്, ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്.

കണ്ട് പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളുമാവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ഫെബ്രുവരി 25-26 തീയതികളിൽ നടത്തിയ 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനം 2017 ചരിത്രപരമായ യാത്രയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ 2-ാമത്തെ സന്ദർശനം ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നതാണ്. ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഒരു പുതിയ നയപരമായ മാറ്റമല്ല, മറിച്ച് ദീർഘകാലമായി പിന്തുടരുന്ന വിദേശ നയത്തിന്റെ തുടർച്ചയാണ് എന്നതാണ് നയതന്ത്ര തലത്തിലെ വാസ്തവം. പശ്ചിമേഷ്യയോടുള്ള ഇന്ത്യയുടെ വിദേശ നയം എല്ലായ്പ്പോഴും തന്ത്രപരമായ സ്വാതന്ത്ര്യത്തെയും രാജ്യത്തിന്റെ പ്രായോഗികമായ ദേശീയ താൽപര്യങ്ങളെയും അടിസ്ഥാനമാക്കിയായിരുന്നു. സാഹചര്യമനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതുമായിരുന്നു. 10 ആണ്ടുകളായി രാജ്യം ഇസ്രായേൽ, അറബ് രാജ്യങ്ങൾ, ഇറാൻ എന്നിവയുമായി ബന്ധം നിലനിർത്തി വരുന്നത് ഊർജ്ജ സുരക്ഷ, വ്യാപാരം, പ്രവാസികളുടെ ക്ഷേമം, ഭീകരവിരുദ്ധ സഹകരണം, സാങ്കേതിക പുരോഗതി തുടങ്ങിയ കാരണങ്ങളാലാണ്. ഈ മേഖലയിലെ സങ്കീർണതകൾ കാരണം സ്ഥിരമായ കൂട്ടുകെട്ടുകളിലേക്കുള്ള അടുക്കളികളിൽ സൂക്ഷ്മമായ സമീപനമാണ് ഇന്ത്യയെന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ അടിസ്ഥാനം 1992 സ്ഥാപിക്കപ്പെട്ടത്. അന്നത്തെ സർക്കാർ പൂർണമായ നയതന്ത്ര ബന്ധം ഇസ്രായേലുമായി സ്ഥാപിച്ചു. അതിനുശേഷം പ്രതിരോധവും സാങ്കേതിക വിദ്യയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിച്ചു. ഇസ്രായേൽ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളികളിൽ ഒരാളായി മാറി. കൃഷി, ജലമാനേജ്മെന്റ്, സൈബർ സുരക്ഷ, നവോത്ഥാന മേഖലകൾ എന്നിവയിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വ്യാപകമാക്കി. വിവിധ സർക്കാരുകളുടെ കാലയളവുകളിലൂടെ ഈ ബന്ധം ക്രമാതീതമായി വളർന്നതും ഇരുകക്ഷി പിന്തുണയോടെ മുന്നേറിയതുമാണ്. സമീപ വർഷങ്ങളിൽ മാറിയത് നയത്തിന്റെ ദിശയല്ല, അതിന്റെ ദൃശ്യമായ പ്രകടനമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇസ്രായേലുമായുള്ള ബന്ധത്തെ പലസ്തീൻ പ്രശ്നത്തിൽ നിന്ന് വേർതിരിച്ചു കാണുന്ന സമീപനം സ്വീകരിച്ചു വരികയാണ്. ഇതിന്റെ അർത്ഥം പലസ്തീൻ വിഷയത്തിന്റെ പരിധിയിൽ മാത്രം ഇസ്രായേലുമായുള്ള ബന്ധം വിലയിരുത്താതെ തന്ത്രപരമായ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സമീപിക്കുക എന്നതാണ്. എന്നാൽ ഈ മാറ്റം പലസ്തീൻ രാഷ്ട്രത്തിനു ഇന്ത്യ നൽകുന്ന പിന്തുണയിൽ നിന്ന് പിന്നോട്ടു പോയതല്ല. ഇന്ത്യ ഇപ്പോഴും ചർച്ചകളിലൂടെ സാധ്യമാകുന്ന രണ്ടു രാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുകയും പലസ്തീൻ നേതൃത്വവുമായി നയതന്ത്ര ബന്ധം തുടരുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ഇസ്രായേൽ സന്ദർശനം ഈ നയപരമായ പരിണാമത്തെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതാണ്. ഗാസയിലെ വെടിനിർത്തലിനു ശേഷമുള്ള സംഘർഷാവസ്ഥ, അമേരിക്കൻ ഇറാൻ ബന്ധത്തിലെ പിരിമുറുക്കം, മാറുന്ന ഭൌതിക രാഷ്ട്ര കൂട്ടുകെട്ടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മേഖല അസ്ഥിരതയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ യാത്ര. ഇസ്രായേൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം, ഇസ്രായേൽ ഭരണാധികാരികളുമായുള്ള കൂടിക്കാഴ്ചകൾ, പ്രതിരോധ സഹകരണം, കൃത്രിമ ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, ബന്ധസൌകര്യങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവയെല്ലാം

0: ഈ സഹകരണത്തിന്റെ ദീർഘകാല അടിത്തറകളെ വീണ്ടും അടയാളപ്പെടുത്തുന്നു. ഇസ്രായേൽ പാർലമെന്റിൽ ലഭിച്ച സ്റ്റാൻഡിംഗ് ഓവേഷനും സാംസ്കാരിക സൗഹൃദത്തിന്റെ വ്യക്തമായ പ്രകടനങ്ങളും പരസ്പര ബഹുമാനത്തിൽ വളർന്ന ഒരു ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ ബന്ധം പ്രതിരോധ ഇടപാടുകളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് നവോത്ഥാന പരിസരങ്ങൾ, തന്ത്രപരമായ സംവാദങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവയെല്ലാം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൌദി അറേബ്യ എന്നിവയുൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ പങ്കാളിത്തങ്ങൾ ഇന്ത്യ തുടർച്ചയായി ശക്തമാക്കുന്നു. ഊർജ വിതരണം സ്ഥിരതയോടെ തുടരുന്നു. വ്യാപാരം വ്യാപകമായി വളരുന്നു. കൂടാതെ പശ്ചിമേഷ്യയിലാകെ വ്യാപിച്ചിരിക്കുന്ന പ്രവാസി സമൂഹം ഇന്ത്യയുടെ പ്രാദേശിക ഇടപെടലുകളിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബഹുമുഖ സമീപനമാണ് ദീർഘകാലമായി ഇന്ത്യയുടെ പശ്ചിമേഷ്യ തന്ത്രത്തെ നിർവഹിച്ചിരിക്കുന്നത്. പ്രധാന ശക്തികൾ എല്ലാവരുമായി ഇടപെടുക, ഏകപക്ഷീയമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക, കൂടാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ദേശീയ താൽപര്യങ്ങളെ സംരക്ഷിക്കുക അടക്കമുള്ളവയാണ് ലക്ഷ്യം. നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം പഴയ നയങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകുന്നതല്ല, മറിച്ച് പ്രായോഗിക യാഥാർത്ഥ്യബോധത്തെയും തുടർന്ന ഇടപെടലിനെയും മുൻനിർത്തുന്ന സ്ഥിരതയുള്ള ഒരു നയപരമായ മാറ്റത്തെ കൂടുതൽ ഉറപ്പിക്കുന്നതാണ്. മാറുന്ന കൂട്ടുകെട്ടുകളും പ്രാദേശിക അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഈ തുടർച്ച തന്നെ ശക്തി പകരുന്നു. ഇന്ത്യയുടെ സന്ദേശവും വ്യക്തമാണ്, പങ്കാളിത്തങ്ങൾ വികസിക്കുകയും കൂടുതൽ ശക്തമാവുകയും ചെയ്യാം. പക്ഷേ സമതുലിത നയതന്ത്രവും തന്ത്രപരമായ സ്വാതന്ത്ര്യവും എന്ന അടിസ്ഥാന തത്വങ്ങൾ തുടർച്ചയായി നിലനിൽക്കും എന്നതാണ് ഈ സന്ദേശം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെയൊക്കെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, ഡിമൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാർ അല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: എൻ്റെ പേര് രവീഷ്, താമസം കൊച്ചി ഫോർട്ട് കൊച്ചി എന്നാണ് ഞാൻ വരുന്നത്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ചെറിയ ചെറിയ ടാലൻസ് ഉള്ള കുറേ പേരുണ്ടാകും, ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരാകാം, അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാകും, അവർക്ക് കുറേ ഹിഡൻ ടാലൻസ് ഉണ്ടാകും, അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ മൂളിപ്പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. ഒരു മണിക്കൂർ കാര്യമേ ഉള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുള്ള് പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM-ന്റെ കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡ് സിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ച്

ാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാരകരോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മളുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരളി വരിശകൾ, മധ്യസ്ഥ വരിശകൾ എന്നിവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മളിപ്പോൾ ജണ്ടവരിശകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജണ്ടവരിശയിലെ തന്നെ 7 ജണ്ടവരിശകൾ നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. അടുത്തതായി 8-ാമത്തെ ജണ്ടവരിശ നമ്മൾ ഇന്ന് പഠിക്കും. കഴിഞ്ഞ 2 ദിവസത്തെ ക്ലാസ്സുകളിലായിട്ട് സ സ സ രി രി ഗ ഗ എന്ന ജണ്ടവരിശയും സ സ രി രി ഗ ഗ എന്ന ജണ്ടവരിശയും നമ്മൾ പഠിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് സ സ രി രി, അതായത് 2 സ്വരം അടുപ്പിച്ച് വന്നതിന് ശേഷം ഒരു ദീർഘം, സ സ രി രി ഗ ഗ, അതുപോലെ തന്നെ രി രി ഗ ഗ മമ, ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ പോകുന്നത്. ഇന്നിവിടെ പഠിക്കാനെത്തിയിരിക്കുന്നത് മാവേലിക്കരയിലുള്ള ഏഞ്ചലിൻ, കലൂർ നിവാസിയായ ഐശ്വര്യ, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, കൊച്ചി നിവാസിനിയായ നന്ദിനി, കാക്കനാടുള്ള അശ്വതി എന്നിവരാണ് പഠിപ്പിക്കുന്നത്. നീലമ്പേരൂർ സുരേഷ് കുമാർ. ജണ്ടവരിശയിലെ 8-ാമത്തെ ജണ്ടവരിശയാണ് ഇന്ന് പഠിക്കുന്നത്. സ സ രീതി.

ജണ്ടപരിശകൾ എട്ടെണ്ണവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ എട്ടെണ്ണവും നമ്മൾ ശരിക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവസാനം പഠിച്ച മൂന്ന് ജണ്ടപരിശകൾ ചേർത്ത് നമ്മൾ പാടാറുണ്ട്. ഇന്ന് പഠിച്ച ജണ്ടപരിശയും കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച രണ്ട് ജണ്ടപരിശയും കൂടെ ചേർത്ത്

അഞ്ചണ്ട പരിശകൾ എട്ടെണ്ണവും നമ്മൾ കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. അത് ചേർത്ത് പാടുന്ന രീതി നമ്മൾ പഠിച്ചു. എല്ലാ വരിശകളും തന്നെ എല്ലാ ദിവസവും നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ വരിശകൾ നമുക്ക് നമ്മുടെ ശബ്ദവുമായിട്ട് ഉറയ്ക്കുകയുള്ളൂ. 13 ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു. എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ തന്നെ നിങ്ങൾ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓരോ ക്ലാസ്സിൻ്റെയും തുടർച്ചയായിട്ടാണ് അടുത്ത ക്ലാസ്സുകൾ പോകുന്നത്. അതുകൊണ്ട് മുടങ്ങാതെ തന്നെ ക്ലാസ്സുകൾ കേൾക്കുക, കൂടെ തന്നെ പാടി പഠിക്കുക. റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പാഠത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കും.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ. ചികിത്സാ ചിലവുകളും സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളും. സംസാരിക്കുന്നു എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ്, ഡോക്ടർ സ്വാതി വർമ്മ, PR.
1: ആരോഗ്യം നിലനിർത്തുന്നതിൽ സമയബന്ധിത പരിശോധനകൾ, വാക്സിനേഷനുകൾ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് എന്നിവയ്ക്ക് വലിയൊരു പങ്കുണ്ട്. അതിനാൽ തന്നെ നാം എല്ലാവരും ആരോഗ്യ പരിശോധന കാലബന്ധിതമായി ചെയ്യണം. നല്ല ആരോഗ്യശീലങ്ങൾ പാലിക്കണം. ആരോഗ്യ സംരക്ഷണ പദ്ധതികളെക്കുറിച്ച് അതോടൊപ്പം അറിഞ്ഞിരിക്കുകയും വേണം. ഒരു കുടുംബത്തിന് അപ്രതീക്ഷിതമായ ഒരു ഗുരുതര രോഗം വന്നാൽ ചികിത്സാ ചെലവ് പലപ്പോഴും വലിയ സാമ്പത്തിക ഭാരമാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകാനാണ് കേന്ദ്ര കേരള സർക്കാർ വിവിധ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ചികിത്സയ്ക്കിടെ ഉണ്ടാകുന്ന വലിയ മെഡിക്കൽ ചെലവുകളിൽ നിന്ന് കുടുംബങ്ങളെ സംരക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേന്ദ്ര കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിലാണ്. ഒരു കുടുംബത്തിന് വർഷം പരമാവധി 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ഈ പദ്ധതിയിലൂടെ ലഭിക്കും. ഈ പദ്ധതി എന്താണ്? ഇതൊരു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രധാനമായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഗുരുതര രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഇത് രോഗികൾക്ക് സർക്കാർ പൂർണ്ണമായും ധനസഹായം നൽകുന്ന ഒരു ആരോഗ്യ പദ്ധതിയാണ്. സർക്കാർ പ്രൈവറ്റ് അംഗീകൃത ആശുപത്രികളിൽ സെക്കൻഡറി ടെർഷറി തരത്തിലുള്ള ആശുപത്രി വാസ ചികിത്സയ്ക്ക് ഒരു കുടുംബത്തിന് വർഷം 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ഇത് മുഖേന ലഭിക്കുന്നതാണ്. ആർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്? കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി വരുന്നതിന് മുമ്പ്, അതായത് 2019 മുമ്പ്, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, സീനിയർ സിറ്റിസൺസ്, 70 വയസ്സും അതിൽ കൂടുതലുമായ വയോജനങ്ങൾ, കാരുണ്യ ബെനവലൻ ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പിന്നോക്കാർഹ വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ളവർ, ഇവരെല്ലാം ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഈ പദ്ധതിയിലൂടെ ചികിത്സ ലഭിക്കുന്നത്? ഈ പദ്ധതിയുടെ ഗുണഭോക്താവിന് നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ്ലെസ്സായി ആണ് ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്നത്. ആശുപത്രി വാസത്തിനു മുമ്പുള്ള 3 ദിവസത്തെയും ആശുപത്രി വാസത്തിന് ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. കുടുംബാംഗങ്ങളുടെ എണ്ണം, പ്രായം, ജെൻഡർ എന്നിവയ്ക്ക് യാതൊരു നിയന്ത്രണവുമില്ല. മുൻപുണ്ടായിരുന്ന എല്ലാ രോഗങ്ങളും ആദ്യ ദിവസം മുതൽ തന്നെ ഈ പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ രാജ്യമാകെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഗുണഭോക്താവിന് ഇന്ത്യയിലെ ഏത് അംഗീകൃത സർക്കാർ പ്രൈവറ്റ് എംപാനൽഡ് ആശുപത്രിയിലും ക്യാഷ്ലെസ്സായി ചികിത്സ നേടാം. ഏകദേശം 1573 ചികിത്സാ നടപടികൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും, അതായത് മരുന്നുകൾ, ഉപകരണങ്ങൾ, രോഗനിർണയ സേവനങ്ങൾ, ഡോക്ടർമാരുടെ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ, ICU, ശസ്ത്രക്രിയ ഫീസ് എന്നിവയെല്ലാം ഇതിലുൾപ്പെടുന്നുണ്ട്. ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ, ഡയബറ്റിക്സ്, ഉയർന്ന രക്തസമ്മർദ്ദം, സ്ട്രോക്ക്, ശസ്ത്രക്രിയ ആവശ്യമായ രോഗങ്ങൾ, അപകടങ്ങളാൽ ഉണ്ടാകുന്ന പരിക്കുകൾ, ഗുരുതര അണുബാധകൾ എന്നീ രോഗങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ ചികിത്സ ലഭിക്കും? നിങ്ങളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും റേഷൻ കാർഡും ഉപയോഗിച്ച് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വെബ്സൈറ്റ് മുഖേനയോ ആയുഷ്മാൻ മിത്ര ആരോഗ്യമിത്ര ഡെസ്ക് മുഖേനയോ നിങ്ങൾക്ക് കാർഡിന് അർഹതയുണ്ട് എന്ന് അറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അർഹരാണെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആയുഷ്മാൻ കാർഡ് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. ഈ കാർഡ് ഉപയോഗിച്ച് അംഗീകൃത ആശുപത്രിയിൽ നിങ്ങൾക്ക് ചികിത്സയ്ക്കായി നേരിട്ട് സമീപിക്കാം. കാർഡുണ്ടെങ്കിൽ ഓർക്കുക, ഇന്ത്യയിലെ ഏത് അംഗീകൃത ആശുപത്രിയിൽ നിന്നും ക്യാഷ്ലെസ്സായി ചികിത്സ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ അടുത്തുള്ള ആശാ വർക്കർമാരായോ ആരോഗ്യ പ്രവർത്തകരായോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അടുത്തുള്ള സർക്കാർ ആശുപത്രിയെയോ സമീപിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ ഒരു സാമൂഹ്യ സുരക്ഷാ വലയമാണ്. ചികിത്സാ ചെലവ് കാരണം ആരും കടബാധ്യതയിൽ അകപ്പെടാതിരിക്കാൻ, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മാന്യമായ ചികിത്സ ഉറപ്പാക്കാൻ, ആരോഗ്യം എല്ലാവർക്കും എന്ന സർക്കാരിന്റെ നയം സാധ്യമാക്കാൻ ഈ പദ്ധതികൾ എല്ലാം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോ നിങ്ങളുടെ അയൽവാസികളോ ഈ പദ്ധതിക്ക് അർഹ

0: ആണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനും ചികിത്സ നേടാനും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തെയോ ആശാപ്രവർത്തകരെയോ സമീപിക്കുക. ഓർക്കുക, ആരോഗ്യം ഒരു അവകാശമാണ്, അതെല്ലാവർക്കും ലഭ്യമാകണം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ

റേഡിയോ കൊച്ചി 90 FM സൗഖ്യം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഹൃദ്യമായ അല്ലെങ്കിൽ ഹൃദയപൂർവ്വം ഇങ്ങനെയുള്ള പദങ്ങൾ നമ്മളെപ്പോഴും ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിലൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഈ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട്

0: ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് സൗഖ്യം പരിപാടിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർ സജീഷ് എമ്മാണ്. കാർഡിയോളജി സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹം. ഏറെ സ്നേഹത്തോടെ സൗഖ്യം പരിപാടിയിലേക്ക് സാറിന് സ്വാഗതം ചെയ്യുന്നു.
1: നന്ദി
0: സർ. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ പറയും മനുഷ്യന്മാർ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയും ഹൃദയം നല്ല ഹൃദയമുള്ള ആൾ എന്നൊക്കെ നമ്മൾ പൊതുവേ പറയാറുണ്ട്. അപ്പം ആ ഒരു വിശേഷണം നമ്മൾ ആരോഗ്യപരമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഒരു നല്ല ഹൃദയമുള്ള ആളെന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
1: പൊതുവേ സാഹിത്യപരമായിട്ട് ഹൃദയപൂർവ്വം എന്ന് പറയുന്നതിന് പിന്നെ നമ്മൾ ആത്മാർത്ഥമായി എന്ന അർത്ഥത്തിലാണ് പറയാറ്. സത്യത്തിൽ മനസ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് ഹൃദയത്തെ എപ്പോഴും മനഃശാസ്ത്ര ചികിത്സകരും സാഹിത്യകാരന്മാരൊക്കെ പറയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ സത്യത്തിൽ ഹൃദയത്തിനകത്ത് മനസ്സിന് വലിയ സ്ഥാനമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു കാര്യത്തിനോട് കൂടുതൽ നമ്മൾ തീവ്രമായി അതിൽ ഇടപെടുമ്പോൾ അത് ഹൃദയം കൊണ്ട് ചെയ്യുക എന്ന് പറയുന്ന പോലെ നമ്മൾ എപ്പോഴും പ്രയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം എന്നുള്ളതാണ്. കാരണം മറ്റേത് അവയവത്തിനും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്ക് ചികിത്സിക്കാനൊക്കെ കുറച്ച് സമയം കിട്ടും. ഹൃദയത്തിന് ഗുരുതരമായ ഒരു അസുഖം വന്നാൽ ജീവാപായം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പെട്ടെന്ന് തന്നെ നമ്മൾ ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ വളരെ അപകടമാണ്. ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ നല്ല ഹൃദയം ആവശ്യമാണെന്ന് എപ്പോഴും പറയുന്നത്. അത് മെഡിക്കൽ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഹൃദയം എന്നത് ഹെൽത്തി ഹാർട്ട് എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വളരെ സുപ്രധാനം തന്നെയാണ്. ഒറ്റ ബീറ്റ് പോലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത അത്രയും സൂക്ഷ്മമായും തീവ്രമായും നമ്മൾ ഹൃദയ പരിചരണം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഹൃദയത്തിന് വരുന്ന ഏറ്റവും നിസ്സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്, ചികിത്സിക്കേണ്ടതുണ്ട്, അതിന്റെ ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്.
0: ഓക്കെ സർ. ഇപ്പൊ ഹൃദയത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഭക്ഷണം, നമ്മളെപ്പോഴും ഭക്ഷണം റിലേറ്റ് ചെയ്ത് പറയും ഇത് കഴിക്കരുത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഹൃദയത്തിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ഇഷ്ടമില്ലാത്തത് എന്താണ്?
1: പൊതുവെ ഭക്ഷണശീലങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് നേരിട്ട് ബാധിക്കാറുണ്ടല്ലോ, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങളെ. അപ്പോൾ ഹൃദ്രോഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് നമ്മുടെ ആരോഗ്യശീലങ്ങളുണ്ട്, ആരോഗ്യശീലങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് കൊളസ്ട്രോൾ, എപ്പോഴും ആദ്യം പറയുന്ന ഒരു വാക്കാണ് നമ്മൾ കൊളസ്ട്രോൾ കൂടുതലുണ്ടെങ്കിൽ ഹൃദ്രോഗം വരും. ഡിസ്ലിപ്പിഡീമിയ എന്ന് നമ്മൾ വിളിക്കുന്ന ചീത്ത കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ, ട്രൈഗ്ലിസറൈഡ് കൂടുന്ന അവസ്ഥ, അതൊക്കെ നമ്മളെ ഭക്ഷണത്തിന് നേരിട്ട് അത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊളസ്ട്രോൾ ജന്യമായ അസുഖങ്ങൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ജന്യമായ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വേണം ഉപയോഗിക്കാൻ. ഉദാഹരണത്തിന് ഇപ്പോൾ എപ്പോഴും പറയും നമ്മൾ ഫാറ്റി ഫുഡ്, അതേപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളുള്ള ഫുഡുകൾ, പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ഇതിലൊക്കെ കൊളസ്ട്രോൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ ഡയബറ്റീസ് ഒരു പ്രധാന കാരണമാണ് ഹൃദ്രോഗങ്ങൾക്ക്. ഡയബറ്റീസിന് പ്രമേഹത്തിന് കാരണമാവുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ഷുഗേഴ്സ്, ആഡഡ് ഷുഗേഴ്സ്, ഒരുപാട് മധുരം അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ, എയറേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ പറയുന്ന പാനീയങ്ങൾ, പിന്നെ ബേക്കറി ഐറ്റംസ്, കേക്കുകൾ, അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ, ഇതൊക്കെ ഒരുപാട് കഴിക്കുന്നത് പ്രമേഹം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് അത്തരം സാധ്യതകളും കൂടെ ഉള്ള ആളുകളാണെങ്കിൽ, ഉദാഹരണത്തിന് പാരന്റ്സിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് നമുക്കറിയാലോ. അത്തരം ആളുകൾ നേരത്തെ തന്നെ ഭക്ഷണശീലങ്ങളിൽ ചെറിയ മാറ്റം വരുത്തുന്നത് പ്രമേഹത്തിന് തടയാൻ പറ്റും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഹൃദ്രോഗങ്ങൾക്കുണ്ടത് രക്തസമ്മർദ്ദമാണ്. രക്തസമ്മർദ്ദം കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, എപ്പോഴും ഈ ഡയറ്റിൽ സോഡിയം ഇൻടേക്ക് കൂടുമ്പം ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഇപ്പോൾ സോഡിയം കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിട്ടുള്ള പിക്കിള്, പപ്പടം, അതല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഈ രക്തസമ്മർദ്ദത്തിന് ഭക്ഷണം മാത്രമല്ല നമ്മുടെ ശീലങ്ങളും കൂടെ പ്രധാനമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ലൈഫ് സ്ട്രെസ്സുകൾ, പിന്നെ ഉറക്കമില്ലായ്മകൾ, ഇതൊക്കെ രക്തസമ്മർദ്ദം കൂടാനുള്ള സാധ്യത. ഇപ്പം ഭക്ഷണത്തോടൊപ്പം തന്നെ അതും പ്രധാനപ്പെട്ടതാണ്. ഇപ്പം കൊളസ്ട്രോള്, രക്തസമ്മർദ്ദം, പ്രമേഹം, ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ ഭക്ഷണശീലങ്ങളാണ് എപ്പോഴും ഹൃദയത്തിനനുസരിച്ചുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പം അത് ഹൃദയത്തിനെ ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും അതേസമയം മറ്റു എല്ലാ അവയവങ്ങളും, ഇപ്പം തലച്ചോറിന് വരുന്ന

0: സ്ട്രോക്കിനും ഇതേ കാരണങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്ട്രോക്കിനും ഒക്കെ തടയാൻ ഇത്തരം ഭക്ഷണശീലങ്ങൾ നമുക്ക് സഹായിക്കാറുണ്ട്.
1: ഓക്കെ സർ, അപ്പം ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്നുള്ളതിൻ്റെ ഒരു ഒരു സെപ്പറേഷൻ ഉണ്ടോ ഹൃദയരോഗം?
0: ഉണ്ട് ഉണ്ട്. നമ്മുടെ കണക്കുകൾ കാണിക്കുന്നത് പുരുഷന്മാരിൽ പൊതുവെ ഹൃദയരോഗം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കാണിക്കാറുണ്ട്. പ്രത്യേകിച്ചും യങ് ആയിട്ടുള്ള പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ ഹൃദയരോഗം വരാനുള്ള. അതിൻ്റെ കാരണങ്ങൾ പലതാവാം, പക്ഷെ ഒരു ഒരു ഒരു സ്റ്റഡി ഗ്ലോബലി നടത്തിയിട്ടുള്ളതിൽ നമ്പർ കൂടുതൽ പുരുഷന്മാർക്കായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ശീലങ്ങൾ എപ്പോഴും ഒരു കാരണമാണല്ലോ. അപ്പം നമ്മുടെ ഹാബിറ്റ്സിൽ ഈ ഹൃദയത്തിന് അസുഖം ഉണ്ടാക്കാൻ ആവശ്യമായ ശീലങ്ങളുള്ള ആളുകൾ ആരാണെങ്കിലും അത് ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ തന്നെ ഹൃദയരോഗം ഉണ്ടാക്കും.
1: ഉദാഹരണത്തിന്
0: ആൽക്കഹോൾ, പുകവലി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, സ്മോക്കിങ്. അത് വെറും ഇപ്പം സിഗരറ്റ് ബീഡി മാത്രമല്ല, ഇപ്പോഴത്തെ ഈ വേപ്പിംഗ് പരിപാടികളൊക്കെ ഈ എല്ലാ തരത്തിലുള്ള ശീലങ്ങളും നേരിട്ട് ഹൃദയത്തെയും ശ്വാസകോശത്തെയും പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ലിവറിനെയും തലച്ചോറിനെയൊക്കെ ബാധിക്കുന്നുണ്ട്.
1: ഓക്കെ സർ, പിന്നെ ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോ ഓയിൽ യൂസേജ്, ഇപ്പം വിവിധ തരം ഈ കുക്കിംഗ് ഓയിലുകളൊക്കെ ലഭ്യമാണ്. എണ്ണയിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതെണ്ണയായിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ നല്ലതെന്നുള്ള?
0: ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, കാരണം നമുക്ക് എണ്ണ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അതേസമയം ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ നമുക്ക് ആവശ്യമാണ്. ഉദാഹരണത്തിന് പിന്നെ നമ്മുടെ പല ഓയിലും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും പ്രശ്നം വരുന്നത്.
1: ചൂടാക്കി
0: റീസൈക്കിൾ ചെയ്ത് രണ്ടാമത് അത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളായി മാറും, പിന്നെ അങ്ങനെ അത് നേരിട്ട് കൊളസ്ട്രോളും ഹൃദ്രോഗമൊക്കെ ഉണ്ടാക്കും. അതേസമയം മറ്റ് ഓയിലുകൾ വളരെ മിതമായ അളവിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഈ ഭക്ഷണത്തിന് പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ സസ്യജന്യങ്ങളായിട്ടുള്ള ഓയിലുകളും കുറച്ചും കൂടെ സേഫാണ്. പക്ഷെ അളവ് കുറയ്ക്കുകയും അത് അതിന്റെ റീസൈക്ലിംഗ് ഒഴിവാക്കുകയും ചെയ്താൽ വലിയ കുഴപ്പമില്ല. വറുത്തതും പൊരിച്ചതും എന്നൊക്കെ നമ്മൾ എളുപ്പത്തിൽ പറയുമ്പോൾ തന്നെ അതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. ഒരേ എണ്ണ തന്നെ പിന്നെയും പിന്നെ ഉപയോഗിക്കുകയാണ് ഏറ്റവും അപകടകരം. അത് അതുകൊണ്ടാണ് പലപ്പോഴും ഈ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അപകടം കൂടുതലാന്ന് പറയുന്നത്. കാരണം വീട്ടിൽ നമ്മളത് ശ്രദ്ധിക്കും, പുറത്ത് നമുക്ക് അറിയില്ലല്ലോ ഇത് എന്ത് തരം ഓയിലാണ് ഉപയോഗിക്കുന്നത് അറിയില്ലല്ലോ.
1: പിന്നെ ഇപ്പൊ നമ്മള് മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ എല്ലാരും പറയുന്ന കാര്യം തന്നെയാണ്, ഈ കുഴഞ്ഞു വീണുള്ള മരണം അല്ലെങ്കിൽ ചെറുപ്പക്കാരില് കൂടുതലായിട്ട് കാണുന്ന എണ്ണ എടുക്കുമ്പം അയ്യോ ഇത്ര പെട്ടെന്ന് പോയല്ലോ എന്നുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് ആക്ച്വലി റീസൺ എന്തായിരിക്കും സർ?
0: കുഴഞ്ഞു വീണിട്ടുള്ള മരണം എല്ലാ കാലത്തും ഉണ്ട്. ഈ അടുത്ത കാലത്ത് അത് കൂടുതലാണോ എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും. കാരണം സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാവരുടെ കയ്യിലും ഫോണൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റുന്നുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കണം നമ്മൾ കൂടുതലും ഞെട്ടുന്നത്. പക്ഷെ കുഴഞ്ഞു വീണിട്ടുള്ള മരണത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഒരുപക്ഷെ നേരത്തെ ഉള്ളതോ അല്ലെങ്കിൽ പുതുതായി ഉണ്ടാവുന്നതോ ആയിട്ടുള്ള ഹാർട്ടിന്റെ ഇടിപ്പിനുള്ള വേരിയേഷൻ. പെട്ടെന്ന് ഹാർട്ട് ഇടിപ്പ് അമിതമായി കൂടിയിട്ട് കാർഡിയാക് അറസ്റ്റിലേക്ക് പോകുന്നത് കാണാറുണ്ട്. വെന്റിക്കുലാർ അരിത്മിയാസ് ഒക്കെ പറയും. അതല്ലാതെ ഹാർട്ടിന്റെ ഇടിപ്പ് നിന്നു പോകുന്ന തരത്തിലുള്ള അസുഖങ്ങൾ, പിന്നെ വളരെ മേജറായിട്ടുള്ള അറ്റാക്കുകൾ വരുന്ന സമയത്ത് ഹാർട്ടിന്റെ മസിലിലേക്കുള്ള രക്തക്കുഴലിലൂടെ രക്തപ്രവാഹം നിന്നു പോയിട്ട് കാർഡിയാക് മസിൽ ഡാമേജ് ആയിട്ട് അങ്ങനെ ഹാർട്ട് അറ്റാക്കിലേക്ക് പോകുന്നത്, അങ്ങനെയല്ല അല്ലാതെ തന്നെ ഒരു നമുക്ക് ജനിതകമായ ചില കാരണങ്ങൾ കൂടി കാണാറുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ഇപ്പൊ അതർവൈസ് മറ്റസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയം നിന്ന് പോയിട്ട് മരണപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപൂർവെങ്കിലും അത് ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ അതിനൊരു കാരണമായിട്ട് കാണാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ടുള്ളത് മരണത്തിലേക്ക് പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആ തൽസമയത്തുള്ള നമ്മുടെ ഒരു പ്രതികരണത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ആ സമയത്ത് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ അതിന് ആവശ്യമായ ഒരു പരിചരണം കൊടുക്കാത്തതിന്റെ ഒരു കാരണമായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്.
1: കാരണം
0: ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള ഉപരിയായിട്ട് ഒരു പ്രഥമ ശുശ്രൂഷ എന്നുള്ള രീതിയിൽ കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ CPR കൊടുക്കുക. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളത്തിലും ബസ് സ്റ്റാൻഡിലൊക്കെ AED എന്ന് പറഞ്ഞിട്ടൊരു ഒരു മെഷീൻ ചുമരിൽ തൂക്കി വെച്ചിട്ട് കാണാം. ഇത് കാണാൻ വേണ്ടി വെച്ചതല്ല, ഇത്തരം കുഴഞ്ഞു വീണ് മരണ സാധ്യതയുള്ള സമയങ്ങളിൽ ഡിഫിബ്രിലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഹാർട്ടിന്റെ നിന്നു പോയിട്ടുള്ള പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഇടിപ്പിന്റെ വേരിയേഷൻ നോർമലൈസ് ചെയ്യാൻ ആവശ്യമായ ഷോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫിബ്രിലേറ്റർ ആണത്. അത് ഉപയോഗിക്കാൻ വലിയ അറിവൊന്നും ആവശ്യമില്ല, ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് മാത്രം. പലപ്പോഴും ആ ഡിഫിബ്രിലേറ്ററിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അതൊന്ന് വായിച്ചു നോക്കിയിട്ട് ഒരു ഷോക്ക് കൊടുത്താൽ ഒരു പക്ഷേ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പറ്റും. അതേപോലെ തന്നെ കാർഡിയാക് മസാജ് കൊടുക്കുക, CPR കാർഡിയാക് റെസസിറ്റേഷൻ കൊടുക്കുക, അതിനൊക്കെയുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസം നമ്മൾ സ്കൂൾ തലം മുതൽ കൊടുക്കണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പലപ്പോഴും പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ഇനിയും അത് ചെയ്തു തുടങ്ങിയിട്ടില്ല എന്നാണ് ഒരു വിഷമകരമായ സത്യം.
1: നല്ലൊരു ഇൻഫോർമേഷൻ ആണ്.
0: അതെ, അതുകൊണ്ട് പലപ്പോഴും ഇപ്പം ഒരു

0: വേദിയിൽ ഒരു കലാപരിപാടിക്കിടയിൽ അല്ലെങ്കിൽ ഒരു പ്രസംഗിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ വളരെ ഒരു ഒരാൾക്കൂട്ടത്തിൽ ഒരാള് പെട്ടെന്ന് കുഴഞ്ഞു വീഴുമ്പോൾ നമ്മള് CPR കൊടുക്കാൻ അറിയുന്ന ആരെങ്കിലും ഒരാൾ അവിടെ ചുറ്റുപാടുണ്ടെങ്കിൽ അയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഭൂരിഭാഗം കേസിലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും.
1: ഓക്കെ സർ. പിന്നെ കോമൺ ആയിട്ട് കേട്ടുവരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഒരു മനസ്സിലാവുന്നില്ല ഇത് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണോ എന്നുള്ളത്. ചിലപ്പോൾ നെഞ്ചരിച്ചലാവാം, ഗ്യാസ് ആണോ എന്ന് സംശയിക്കുന്നു. ഇപ്പം സർ ചോദിച്ചു വരുന്നത് ഇതേപോലെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത്.
0: ഒരു ഹൃദ്രോഗം എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് വളരെ സാധാരണമായ ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ വളരെ വേഗമായിട്ടുള്ള ചില രോഗലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവ്യക്തമായ ഈ ഒരു പ്രസന്റേഷൻ ആയിരിക്കും ചിലപ്പോ ഒരു വയർ നെഞ്ചത്തൊരു എരിച്ചല് അതിൽ നെഞ്ചത്തൊരു തടസ്സം പോലെ അല്ലെങ്കിൽ ഒരു ഭാരം കെട്ടി നിൽക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഹാർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നെഞ്ചുമായി ബന്ധപ്പെട്ട ഏത് രോഗലക്ഷണങ്ങളെയും നമ്മൾ അവഗണിക്കാൻ പാടില്ല. അത് വളരെ ചെറുതാണെങ്കിലും മറ്റസുഖങ്ങൾ ഇല്ലാത്തൊരാൾക്കാണെങ്കിൽ പോലും അതിന് നമ്മൾ വളരെ നേരത്തെയും ശ്രദ്ധയോടെയും അതിനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആവശ്യമായ ചെക്കപ്പ് ചെയ്യണം. ഉദാഹരണത്തിന് പലപ്പോഴും നെഞ്ചിന്റെ ഹാർട്ട് അറ്റാക്കുമായി ബന്ധപ്പെട്ട വേദന എന്ന് പറയുന്നത് നെഞ്ചത്തൊരു ഭാരം കെട്ടി നിൽക്കുന്ന പോലത്തെ ഒരു വേദനയായിരിക്കും. എന്തോ ഒരു വലിയ വെയിറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിനകത്ത് എന്തോ വരിഞ്ഞു മുറുകുന്ന പോലത്തെ വേദന, ഇതാണ് അതിന് ടിപ്പിക്കൽ പ്രസന്റേഷൻ. പക്ഷേ അതല്ലാതെയും ഇപ്പോൾ താടിയല്ലൊരു കഴപ്പ്, അതല്ലെങ്കിൽ ഷോൾഡറിലോ അല്ലെങ്കിൽ കയ്യിലേക്കോ ഒക്കെ ഉള്ളൊരു കടച്ചില്, അതല്ലെങ്കിൽ നെഞ്ചത്ത് അകാരണമായ ഒരു ഒരു വിങ്ങല്, അതല്ലെങ്കിൽ ഒരു നെഞ്ചിടിപ്പ്, അതല്ലെങ്കിൽ ശ്വാസം കിട്ടാനുള്ളൊരു തടസ്സം പോലെ ഒരു പുകച്ചൽ പോലും ആവാം. ഇതിനെ നമ്മൾ വളരെ യങ് ആയിട്ടുള്ള ഒരാളാണ്, മറ്റസുഖങ്ങളൊന്നുമില്ല, ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്, ഫാമിലിയിലും ഹാർട്ടിന്റെ അസുഖങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരു അസിഡിറ്റി ആവാം. പക്ഷേ ഒരു ഡയബറ്റീസ് ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു ഹാർട്ടിന്റെ അസുഖം ഉള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോൾ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ സ്മോക്കിംഗ് കൂടുതലാണെങ്കിലോ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നെഞ്ചത്ത് ഒരു എന്തെങ്കിലും ഒരു സിംപ്റ്റം വന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ പോയി ഒരു ECG എടുക്കുക, ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുക, എന്നിട്ട് നമുക്ക് അതിനാവശ്യമായ ഒരു വർക്കപ്പ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ പിന്നെ വീട്ടമ്മമാരൊക്കെ ചിലപ്പോൾ പരാതി പറയുമ്പോൾ ഗൃഹനാഥന്മാരൊക്കെ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാറൊക്കെ ഇരിക്കാറുണ്ട്. ഇവരെപ്പോഴും പരാതി പറയുന്നു, അത് അങ്ങനെ ചെയ്യരുതിരിക്കലും. കാരണം സ്ത്രീകൾക്കൊക്കെ പലപ്പോഴും അവർ പറയുന്ന പരാതി ശ്രദ്ധിക്കാതെ പിന്നീട് ഹാർട്ട് അറ്റാക്കിലേക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ആരാണെങ്കിലും, അത് പുരുഷൻ സ്ത്രീ എന്നൊന്നുമല്ല, അത് നെഞ്ചത്ത് വരുന്ന അല്ലെങ്കിൽ ഹാർട്ടുമായി ബന്ധപ്പെട്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഏത് രോഗലക്ഷണങ്ങളെയും നമ്മൾ എത്രയും പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം.
1: ഓക്കെ സർ. പിന്നെ എക്സസൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നോർമലി എല്ലാവരും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും ജോലി ചെയ്യണത്. അപ്പം മനഃപൂർവ്വമായിട്ട് നമ്മൾ ആ എക്സസൈസിലോട്ട് കടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഹാർട്ടിന് നമുക്ക് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന എക്സസൈസുകൾ സിമ്പിളായിട്ടുള്ളതൊക്കെ
0: നമുക്ക് ഈ കാർഡിയോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ പോയാലുണ്ട്. കാരണം അത് നമ്മുടെ ഹാർട്ടിന്റെ പവർ, അതിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിന്റെ ഹെൽത്ത് കൂട്ടാൻ ആവശ്യമായ എക്സസൈസുകളാണ്. ആ കാർഡിയോ ചെയ്യുന്ന പ്രോപ്പർലി കാർഡിയോ ചെയ്യുന്നവർക്ക് മാത്രമേ മറ്റ് വെയിറ്റ് ലിഫ്റ്റിംഗും ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാർട്ടിന് മാത്രമേ മറ്റ് അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കാർഡിയോ കമ്പൽസറി ആണ്. അപ്പോൾ വ്യായാമം, എന്തൊക്കെ വ്യായാമം ചെയ്യാമെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ അത് വ്യക്തിയാനുഷ്ഠിതമായിട്ടിരിക്കും. ഓരോ വ്യക്തികൾക്കും ഓരോ തര എക്സസൈസ് ആണ് ആവശ്യം. വളരെ തടിച്ച വളരെ ഒബീസായിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ വെയിറ്റ് റിഡക്ഷൻ ആയിരിക്കും ആവശ്യം. മെലിഞ്ഞ അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ഒരാൾക്ക് വെയിറ്റ് ഗെയിൻ ആയിരിക്കും ആവശ്യം. അതേസമയം ഇതൊന്നും അല്ലാത്ത ഒരാൾക്ക് ഒരു പക്ഷേ ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ സ്റ്റാമിന കൂട്ടലോ ഒക്കെ ആയിരിക്കും ആവശ്യം. അതനുസരിച്ചിട്ടുള്ള എക്സസൈസ് വേണം പ്ലാൻ ചെയ്യാൻ. അതേസമയം പിന്നെ ഒരു കാർഡിയാക് റിസ്ക് ഉള്ള ഒരാളാണെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സസൈസ് മാത്രമേ ചെയ്യാനും പാടുള്ളൂ. ഒരുപാട് ഹാർട്ടിന് മുകളിൽ സ്ട്രെസ് വരുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പൊതുവെ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നടത്തം ഒരു വ്യായാമം തന്നെയാണോ, തീർച്ചയായിട്ടും അതൊരു വ്യായാമ ഗണത്തിൽ തന്നെ പെടുത്തേണ്ടി വരും. പക്ഷെ നടത്തം മാത്രം ഒരു വ്യായാമം ആവുന്നില്ല സമ്പൂർണ്ണമായിട്ടും. പക്ഷെ ഒരു ആവറേജ് ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് നിർബന്ധമായിട്ടും. പിന്നെ നടത്തം മാത്രം ചെയ്തുകൊണ്ടും അത് പൂർണ്ണമായൊരു വ്യായാമം ആവുന്നില്ല. നടത്തം കൂടിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ പ്രായമുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ആർത്രൈറ്റിസിന്റെ പ്രശ്നം വരാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷെ നടത്തം അതും വിഗറസായിട്ടുള്ള ഒരു വാക്കിംഗ് ഒരു നല്ല വ്യായാമം തന്നെയാണ്. അത് നമുക്ക് കൊളസ്ട്രോൾ കുറക്കാനും നമ്മുടെ ഒരു ന്യൂട്രീഷൻ സ്റ്റാറ്റസ് കൂട്ടാൻ ആവശ്യമായ ഭക്ഷണത്തിന് അത് ദഹന പ്രക്രിയ വർദ്ധിപ്പിക്കാനും അതല്ലെങ്കിൽ നമ്മുടെ പൊതുവെയുള്ളൊരു മാനസിക ഉല്ലാസത്തിനും ഒക്കെ ഇത്

0: ശരിയാണ്.
1: പിന്നെ സാർ, ഈ ചെക്കപ്പ് നമ്മളിപ്പം അങ്ങനത്തെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്, നോർമലായിട്ട് തന്നെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഈ ഹാർട്ടിന്റെ ചെക്കപ്പ് നമ്മളെ ഇങ്ങനെ ഒരു ഡ്യൂറേഷനിൽ ചെയ്യണം, അങ്ങനെ ഉണ്ടോ?
0: ആ, തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ കുടുംബത്തിൽ അച്ഛനോ അമ്മക്കോ, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും, അച്ഛനോ അമ്മക്കോ സഹോദരി സഹോദരന്മാർക്കോ ഹാർട്ടിന് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതും അവരുടെ യങ് ഏജിൽ തന്നെ, അത്രയൊന്നും പ്രായമാവാത്ത 55 വയസ്സിന് താഴെയുള്ള സമയത്ത് തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിൽ, അവരുടെ മക്കൾക്ക് ഒരു കാർഡിയാക് ഇവാലുവേഷൻ നേരത്തെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പണ്ടത്തെ പോലെ ഇപ്പോൾ ഹൃദ്രോഗം ഒരു വളരെ പ്രായം കൂടുതലുള്ള ആളുകൾക്ക് മാത്രം വരുന്ന ഒരു അസുഖമല്ല ഇപ്പോൾ, അത് ഏർലി ഏജിലും വരുന്നു വന്നു തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ ഒരു 40s തുടക്കത്തിൽ തന്നെ ഒരു കാർഡിയാക് ഇവാലുവേഷൻ ചെയ്യണം എന്നാണ് പൊതുവെ പറയാറ്. പക്ഷെ ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉള്ള ആളുകൾ, ഇപ്പം ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുള്ള ഒരാളാണെങ്കിൽ നേരത്തെ തന്നെ ചെക്കപ്പ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ബോഡി ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാർഡിയാക് ഇവാലുവേഷൻ സ്പെസിഫിക്കലി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു ഇ സി ജി എടുക്കുക, ഒരു എക്കോ ചെയ്യുക, കൊളസ്ട്രോൾ ലെവലും ഡയബറ്റീസ് ഷുഗറിൻ്റെ ലെവലും ബി പി ഒക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക. അതിൽ എവിടെയെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ ചെയ്യുക. അത് ട്രെഡ്മിൽ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്, നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും.
1: അമിതമായ വ്യായാമം ഇപ്പൊ ജിമ്മിലൊക്കെ വെച്ച് മരിക്കുന്നവരൊക്കെ അത് കൂടുതലായത് കൊണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ സാറ് പറഞ്ഞ പോലത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ.
0: അതെ, അമിതമായ വ്യായാമം കൊണ്ടും മരണപ്പെടുന്നതിന് ഒരു ഹൃദ്രോഗമുള്ള ആളാണെങ്കിൽ അതൊരു കാരണമാണ്.
1: പക്ഷേ
0: വെറുതെ വ്യായാമം കൊണ്ട് മാത്രം ഒരാൾ മരണപ്പെടുമെന്നില്ല, പക്ഷെ അതിനൊരു ജനറ്റിക് ഫാക്ടറൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പൊതുവെ വെൽ ബിൽഡ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിൽ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്ത് വളരെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് പരിചയമുള്ള ആളുകളാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ജിംനേഷ്യത്തിൽ പെട്ടെന്ന് കുഴഞ്ഞു കൊണ്ട് മരിക്കുന്നതിനൊക്കെ ചിലപ്പം ഒരു ജനറ്റിക് ഫാക്ടർ ഒരു ഘടകമാവാറുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള നമ്മൾ സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ നമ്മൾ അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കോമോർബിഡിറ്റീസ്, പലപ്പോഴും ബി പി ഒക്കെ കൂടുന്നത് നമ്മൾ അറിയില്ല. ഗ്രാജുവലി നോക്കുമ്പോൾ നമുക്കൊരാൾക്ക് ഒരു ആവറേജ് 120-180 ആണ് ബി പി വേണ്ടതെന്ന് പറയുമെങ്കിലും ഒരു 130 കൂടുമ്പോൾ നമ്മൾ ചിലപ്പം സിംപ്റ്റംസ് ഒന്നുമില്ല, അപ്പം മരുന്നൊന്നും കഴിക്കേണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഓവർ ദ പീരീഡ് നമുക്ക് ബി പി കൂടി കൂടി വന്നിട്ട് ഒരു പക്ഷേ ഒരു പെട്ടെന്നൊരു ആക്സലേറ്റർ ഹൈപ്പർ ടെൻഷനിലേക്ക് പോയിട്ടൊക്കെ അറ്റാക്ക് വരാനോ സ്ട്രോക്ക് വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ബി പി റെഗുലറായി ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഷുഗർ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കൊളസ്ട്രോൾ നോക്കുക എന്നുള്ളത് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞാലും തെറ്റില്ല. ചീത്ത കൊളസ്ട്രോള് കൂടുന്നില്ല എന്നും നല്ല കൊളസ്ട്രോള് ആവശ്യമുണ്ട് എന്നും നമ്മൾ ഉറപ്പുവരുത്തണം.
1: ഓക്കെ സാർ. സാർ, ഇപ്പം ഹൃദയമാറ്റ ശസ്ത്രക്രിയ ആ ഒരു കാര്യം അതെങ്ങനെയാണ്, അത് എത്രത്തോളം റിസ്ക് ആണ്?
0: അതെ, ഇപ്പം ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്, സിനിമ പോലും ഇറങ്ങി അല്ലെ. അതായത് ഹൃദയമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഏതൊരു അവയവ ദാന ശസ്ത്രക്രിയ പോലെ തന്നെ നമ്മൾ കൂടുതലും പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു പുതിയ ചികിത്സാ രീതി തന്നെയാണ്. അത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് തടസ്സങ്ങളും സാങ്കേതികപരമായ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ സർക്കാർ അടിസ്ഥാനത്തിലാണെങ്കിലും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളിലാണെങ്കിലും ആശുപത്രികളിലാണെങ്കിലും അതിന് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് നടത്താൻ ആവശ്യമായ സാഹചര്യം ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവയവദാനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾ അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അവരോ എപ്പോഴെങ്കിലും അവർ അവയവദാനത്തിന് തയ്യാറാണ് എന്നുള്ള സമ്മതം ഉണ്ടെങ്കിൽ പല അപകടങ്ങളൊക്കെ പറ്റിയോ അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്തൊക്കെ സംഭവിക്കുമ്പോഴോ അവരുടെ അവയവം മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ ഫലപ്രദവുമാണ് ഇന്നത്തെ കാലത്ത്. കാരണം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ഒരു അവയവത്തിന് മാത്രമാണ് കുഴപ്പമെന്നുള്ളതുകൊണ്ട് മാത്രം വളരെ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ചികിത്സയും ഒരുപാട് ചെലവും അങ്ങനെ ജീവിതത്തോടും മരണത്തോടും മല്ലടിക്കുന്ന ആളുകളെ ഒരുപക്ഷെ വളരെ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇത് സഹായിക്കാറുണ്ട്. അപ്പം ഈ റീസെന്റ്ലി തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് പിന്നെ കേസുകൾ കണ്ടു. അതിന് ഓരോ അവയവത്തിനും പ്രത്യേകിച്ച് ഹൃദയത്തിനൊക്കെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഡോണറുടെ ഹൃദയം അത് റിസിപ്പിയന്റ് അടുത്ത് എത്തിച്ച് സർജറി ചെയ്യേണ്ടതുണ്ട് മസിൽ ഡാമേജ് വരുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ എയർലിഫ്റ്റിങ്ങും അതല്ലെങ്കിൽ പിന്നെ മറ്റ് വളരെ പെട്ടെന്ന് എത്തിക്കാനുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ ഇപ്പം സാധിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ സാധിക്കുന്നുണ്ട്.
1: ഓക്കെ സർ. സാർ, ഈ കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക് ഇത് മൂന്നും ഡിഫറെന്റ് അല്ലേ?
0: പലപ്പോഴും ഏതാണ്ട് ഒരേപോലത്തെ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന മൂന്ന് ടേമുകളാണെങ്കിലും ഇത് മൂന്നും വ്യത്യാസമുണ്ട്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖം, നമ്മുടെ ഹൃദ്രോഗത്തിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു വെർഷൻ. ഉദാഹരണത്തിന് നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ പോയി അഞ്ചു പ്ലാസ് ചെയ്തു എന്നൊക്കെ

0: പറയുന്ന അസുഖം ഹാർട്ട് അറ്റാക്ക് ആണ്. ഹാർട്ട് അറ്റാക്കിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കൊറോണറി ആർട്ടറീസ്, ഹാർട്ടിന്റെ മാംസപേശികളിലൂടെ പോകുന്ന രക്തക്കൊഴലുകളുണ്ട്, കൊറോണറി ആർട്ടറീസ് എന്നാണ്. അതിനകത്ത് വരുന്ന ബ്ലോക്കുകൾ, അത് ഈ കൊഴുപ്പും രക്തത്തിന്റെ കട്ടിയൊക്കെ ചേർന്നുണ്ടാവുന്ന ബ്ലോക്കുകൾ കൊണ്ട് ആ രക്തപ്രവാഹം തടസ്സപ്പെടുകയും അങ്ങനെ ഹൃദയത്തിന്റെ പേശികളിലേക്കുള്ള രക്തപ്രവാഹം കുറഞ്ഞിട്ട് അവിടുത്തെ മാംസപേശികൾ കേടായിട്ട് ശക്തമായ നെഞ്ചുവേദന വരും. അതിന്റെ ഭാഗമായിട്ട് ആ രക്തക്കൊഴുപ്പ് പൂർണ്ണമായി അടയുമ്പോൾ പെട്ടെന്ന് ആ മാംസപേശികൾ കേടായിട്ട് പിന്നെ കോംപ്ലിക്കേഷനുകളിലേക്ക് പോവാം. അങ്ങനെയാണ് ചിലപ്പോൾ കാർഡിയാക് അറസ്റ്റിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന ഹൃദയം നിന്നു പോകുന്നൊരവസ്ഥയാണ്. അതിന് പല കാരണങ്ങളുണ്ട്, അതിലൊന്ന് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് മാത്രം. പിന്നെ ഈ ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത് ഹാർട്ട് പമ്പ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു പോകുന്നതിനെയാണ് ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത്. അപ്പൊ ആ പമ്പിംഗ് ഫെയിലിയർ വരുന്നത് കൊണ്ട് ശരീരത്തിനകത്ത് ഫ്ലൂയിഡ് റിട്ടൻഷൻ വരികയോ അല്ലെങ്കിൽ പിന്നെ ശ്വാസം മുട്ടൽ വരികയോ ഒക്കെ ചെയ്യും. ലങ്സിലേക്ക് നീര് നിറഞ്ഞ് പൾമണറി ഇഡിമ എന്നൊക്കെ പറയും.
1: ഓൾ ഓഫ് എ സഡൻ വരുന്നതല്ലല്ലോ ഇതിങ്ങനെ.
0: അതായത് ഹാർട്ട് അറ്റാക്കിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ചിലപ്പോൾ ഹാർട്ട് ഫെയിലറും കാർഡിയക് അറസ്റ്റൊക്കെ വരാം. അല്ലാതെയും ഹാർട്ട് ഫെയിലറുകൾ വരാനുള്ള കുറെ കാരണങ്ങളുണ്ട്. അത് അറ്റാക്ക് ഒരു കാരണമാണെന്ന് മാത്രം. അപ്പൊ ഹാർട്ടിന് പമ്പിംഗ് കുറയുന്നൊരവസ്ഥയാണ് ഹാർട്ട് ഫെയിലർ എന്ന് പറയുന്നത്. ഹാർട്ട് നിന്നു പോകുന്ന അവസ്ഥയാണ് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ മാംസപേശികൾ കേടായിട്ട് വരുന്ന നെഞ്ചുവേദനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഹാർട്ട് അറ്റാക്കിന്റെ. അത് പലതരത്തില് വരുന്നുണ്ട്. മേജർ അറ്റാക്ക്, മൈനർ അറ്റാക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിന്റെ കാരണങ്ങൾ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അതിന്റെ സിവിയറിറ്റിയും ആ ബ്ലോക്കുകളുടെ ആ ഒരു സ്ഥാനം, അതിന്റെ വലിപ്പം, അതിനൊക്കെ അനുസരിച്ച് അതിന്റെ ഇന്റൻസിറ്റി വ്യത്യാസപ്പെട്ട് കിടക്കും. അപ്പൊ അതിന്റെ ചികിത്സ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ ഹാർട്ടിന്റെ അറ്റാക്ക് ആണെങ്കിൽ ആ ബ്ലോക്ക് കണ്ടുപിടിച്ച് മാറ്റി കൊടുക്കുന്ന ആഞ്ചിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ചികിത്സയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. ഹാർട്ട് ഫെയിലറിന് പക്ഷേ മെഡിസിൻ കൊടുത്തിട്ടുള്ള ഒരുപാട് ചികിത്സ ആവശ്യമുണ്ട്. അതിന് ലോങ് റൺ ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ശരീരത്തിനകത്തെ മെറ്റബോളിക്ക ഇലക്ട്രോളൈറ്റ് ഇംബാലൻസ് വരുമ്പം അത് കൺട്രോൾ ചെയ്യാനുള്ള അതിനാവശ്യമായ മെഡിക്കേഷൻസും ഡയറ്റും ഫോളോ ചെയ്യേണ്ടി വരും. ഫ്ലൂയിഡ് ഇൻടേക്ക്, അതിന് ആവശ്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ വേണ്ടി വരും. കാർഡിയക് അറസ്റ്റിന് ഇതൊന്നും അല്ലാത്ത വളരെ പെട്ടെന്നുള്ള ചികിത്സ, അതായത് കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നൊക്കെ പറയുന്ന കാർഡിയക് മസാജ് കൊടുക്കുന്ന ചികിത്സയൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്.
1: പിന്നെ ഇപ്പോ നമ്മള് മുതിർന്നവരൊക്കെ പറയുകയെങ്കിൽ നമ്മുടെ ജീവിതശൈലി, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം മുതിർന്ന ആൾക്കാരെ കുറിച്ചാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങളിലൊക്കെ ഹാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അത് ജനറ്റിക് ആയിട്ടുള്ളത് മാത്രമാണ്?
0: കുട്ടികൾക്ക് വരുന്ന ഹാർട്ടിന്റെ അസുഖങ്ങളുടെ പലപ്പോഴും കാരണം അത് ജന്മനാ വരുന്ന കാരണങ്ങളാണ്. കൺജനൈൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയും. അത് നമ്മുടെ ഏട്രിയത്തിന്റെയോ അല്ലെങ്കിൽ വെൻട്രിക്കിളിന്റെയോ ഇടയിലുള്ള സെപ്റ്റത്തിന് വരുന്ന സുഷിരാവാം, അതല്ലെങ്കിൽ വാൽവിന്റെ കുഴപ്പങ്ങളാവാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള അവസ്ഥയാവാം. അത് രക്തക്കുഴലുകളുടെ സ്ഥാനത്തിന് വരുന്ന പ്രശ്നമാവാം. അത് പലപ്പോഴും അതിന്റെ വാൽവിന് വരുന്ന കുഴപ്പമാവാം. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അതില് അതിന്റെ ജനറ്റിക് ആയിട്ടുള്ള റീസൺ ഉണ്ട് ഒഫ്കോഴ്സ്. പിന്നെ ചില അസുഖങ്ങളും ഇത് വാൽവിനൊക്കെ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ കാരണം, ഇപ്പം ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ പലപ്പോഴും നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിന് ചികിത്സ കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. സർജറി ആണെങ്കിലും അതിനല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും മെഡിസിൻ കൊടുത്താലും ഒക്കെ ഉള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അല്ലാതെ ഇപ്പൊ രോഗങ്ങൾ ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ വരുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ അത് ചികിത്സിക്കുക, അതിന്റെ കാരണങ്ങൾ ചികിത്സിക്കുക എന്നുള്ളതൊക്കെയാണ് രീതി. പക്ഷെ ഹാർട്ട് അറ്റാക്ക് പൊതുവെ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വരാറില്ല, മുതിർന്ന ആളുകൾക്ക് മാത്രമേ വരാറുള്ളൂ. അതും ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും വരാം. അതുകൊണ്ട് അതും നമ്മളിപ്പോ ജനറ്റിക് സ്റ്റഡീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനൊക്കെ പറ്റും.
1: കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ലക്ഷണങ്ങളൊക്കെ സർ അത് മനസ്സിലാവുക?
0: ഹാർട്ടിന്റെ അസുഖങ്ങൾക്ക് പൊതുവായി കുറച്ച് രോഗലക്ഷണങ്ങൾ എപ്പോഴും പറയും. നമ്മൾ എല്ലാ കാർഡിയാക് ഇൽനെസ്സിനുകളിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് സിംപ്റ്റംസ് ഉണ്ട്. ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പം അവർ ഈ ശ്വാസം മുട്ടലാവാം, അല്ലെങ്കിൽ നെഞ്ച് ഇങ്ങനെ ആവശ്യത്തിലധികം കൊഴിയും താഴും ചെയ്യുന്നൊരു ഈ നെഞ്ച് പിന്നെ പ്രയാസപ്പെട്ട് വീഴ്ത്തെടുക്കുന്നതാവാം. മുതിർന്ന ആളുകളാണെങ്കിൽ നെഞ്ചിടിപ്പ്, ശ്വാസം മുട്ടല് കൂടാതെ നെഞ്ചു വേദന, പലതരത്തിലുള്ള നെഞ്ചു വേദന പറയാറുണ്ട്. അതല്ലാതെ വെയ്ഗായിട്ടുള്ള സിംറ്റംസ്, ശക്തമായി വേർക്കുക, അല്ലെങ്കിൽ പിന്നെ വോമിറ്റിങ് അതല്ലെങ്കിൽ കണ്ണിലിരുട്ടുകയറുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സിൻകോപ്പി പോലെ, ഒരു ബോധം പോണ പോലെ, അങ്ങനെയുള്ള പല പല രോഗലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അപ്പൊ ഏത് രോഗലക്ഷണങ്ങളാണ് കാണിക്കുന്നത്? കുഞ്ഞുങ്ങൾക്ക് അത് തീരെ കുഞ്ഞുങ്ങളാവുമ്പോൾ നമുക്ക് ഒന്നും പറയാനാവാൻ പറ്റില്ല. അപ്പൊ നമുക്കത് കണ്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. മേ ബി ആ ഹാർട്ടിന്റെ ഇടിപ്പ് നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റും, അത്രയും ലൗഡായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തൊട്ടാലോ അല്ലെങ്കിൽ ഒരു സ്റ്റെതസ്കോപ്പ് വെച്ചാലോ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ എക്കോ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സ്ട്രക്ചറൽ ഡിസീസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. വാൽവിനാണെങ്കിലും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ ഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ എക്കോ ടെസ്റ്റിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും.
1: സർ, ഈ ചികിത്സാ രീതിയുടെ ഒക്കെ ഇപ്പം ചെലവ് എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ കേൾക്കുമ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ പറയുക.

0: ഇത് പിന്നെ എല്ലാവരുടെയും ഒരു പ്രധാനമായ ഒരു ഒരു ഒരു പേടി അല്ലെങ്കിൽ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ചികിത്സാ ചെലവുകളെ കുറിച്ചാണ്. പക്ഷെ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ നമ്മൾ നിന്നിട്ട് ഇതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് നമുക്ക് ലോകത്ത് തന്നെ ഏറ്റവും നല്ല ആരോഗ്യരംഗം ഉള്ള ഒരു സ്ഥലമാണ് കേരളം. അപ്പോൾ ഹൃദ്രോഗത്തിനും അതിൻ്റെ മരുന്നുകൾക്കും ചികിത്സകൾക്കും ഒക്കെ സർക്കാർ നല്ല രീതിയിൽ പിന്നെ സഹായം കൊടുക്കുന്നുണ്ട്. ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ സർക്കാർ ആശുപത്രികളും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ എല്ലാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സകളും ആൻജിയോപ്ലാസ്റ്റിയും മറ്റ് സർജറികളും ഒക്കെ ഉണ്ടെന്ന്, അത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടില് ഹൃദ്രോഗത്തിനുള്ള ചികിത്സ വളരെ സാർവത്രികമാണ്, സൗജന്യ നിരക്കിലുമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ പോയി ചികിത്സിക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിലൊരു തുക ചെലവ് വന്നേക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നിർബന്ധമായും എല്ലാ ആളുകളും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. അത് കമ്പൽസറി ആക്കേണ്ട ആവശ്യം എത്രയോ മുമ്പേ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാലും പല രാജ്യങ്ങളിലും ആ നാട്ടിലെ ഏറ്റവും പ്രാഥമികമായി ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടോ എന്നുള്ളതാണ്. നല്ലൊരു പോളിസി, വലിയ തുകയൊന്നും ആവില്ല, ഒരു വർഷം വളരെ ചെറിയൊരു തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഏത് ചികിത്സയും എവിടെ പോയി എടുക്കാവുന്ന ഒരു ഒരു ഒരു സാഹചര്യം ഇപ്പം നമുക്കുണ്ട്. നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക, ഇൻഷുറൻസുകൾ ഉപയോഗപ്പെടുത്തുക, നല്ല വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സാഹചര്യം അവരുടെ ഇത് ഉറപ്പുവരുത്തുക, നല്ല മരുന്നുകൾ ക്വാളിറ്റിയുള്ള മരുന്നുകൾ ഉപയോഗിക്കുക.
1: പിന്നെ സർ അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, നമുക്കിപ്പം മെന്റൽ ഹെൽത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിങ്ങനെ കൂടി വരികയാണ്, ഇപ്പൊ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും തന്നെ. അപ്പം ഇങ്ങനെ പൊതുവെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് എന്തെങ്കിലും ഹാർട്ടിന് ഇതുപോലെയൊക്കെ വന്നു കഴിയുമ്പോൾ, ഒരു സർജറി കഴിയുമ്പോഴും അവർക്ക് പേടിയാണ്, എനിക്കെന്തോ വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ട്, ഇനിയിപ്പോ മരണം മുന്നിൽ തന്നെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ. അപ്പോ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് വേണം, ചുറ്റുള്ളവരിൽ നിന്ന് സപ്പോർട്ട് വേണം. അപ്പോ ആ മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത്?
0: മെന്റൽ ഹെൽത്ത് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഹൃദയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ അസുഖത്തിലും ഒരു മെന്റൽ ഹെൽത്തും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ശരീരത്തിനകത്തെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെങ്കിൽ അതിന് നല്ല ചികിത്സ കൊടുക്കണം. ആ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം. അത് നിങ്ങളുടെ അസുഖം ഇന്നതാണ് എന്നും ആ അസുഖം വരാനുള്ള കാരണങ്ങൾ ഇന്നതാണെന്നും ആ അസുഖം ഭാവിയിൽ കൂടുതൽ സങ്കീർണമാവാതിരിക്കാനും അതിന് കൂടുതൽ നല്ല രീതിയിൽ അത് മാറ്റിയെടുക്കാനും നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ജീവിതശൈലികൾ മാറ്റം വരുത്തണമെന്നും മരുന്നുകളുടെ ഉപയോഗം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റാണ്, അതായത് ഒരു ഒരു മുറിവ് അല്ലെങ്കിൽ ഒരു പിന്നെ പനി, അങ്ങനെ ഏത് നിസ്സാരമായ ഒരു അസുഖം ഉണ്ടെങ്കിൽ പോലും നമ്മളത് നമ്മൾ കാണുന്നു, നമ്മൾ അനുഭവിക്കുന്നു, അത് മാറുന്നത് വരെ നമ്മൾ അതിനെക്കുറിച്ച് വേലാതിപ്പെടുന്നു. പക്ഷെ പലപ്പോഴും ഒരു ഹൃദ്രോഗമൊക്കെ വളരെ കൃത്യമായി നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഒരസുഖം വന്നു പോയതായി പോലും ഈ രോഗിക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അവർ ചിലപ്പം പെട്ടെന്നോ ഇത് നിസ്സാരമായിട്ടൊരു കാര്യമായിരുന്നു, ഇത്രയും ഗുരുതരമായിട്ടൊരു അസുഖമൊന്നും ആയിരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ മരുന്നും കഴിക്കില്ല, പിന്നെ ഈ ഇപ്പം ചിലപ്പം പുകവലിയുടെ ശീലങ്ങളായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും ഹൃദ്രോഗം വരാനുള്ള കാരണങ്ങളായിട്ടുള്ള ഭക്ഷണ രീതികളായിരിക്കും, ഇതെല്ലാം പഴയ പോലെ ചെയ്യുകയും പിന്നീട് വീണ്ടും ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ ഹൃദ്രോഗികൾ പലപ്പോഴും മെന്റലി ഡിപ്രസ് ആയി പോകുന്ന എപ്പോഴാന്ന് വെച്ചാല് ഈ മര്യാദക്ക് ചികിത്സിക്കാതെ ഇതിന് കോംപ്ലിക്കേഷനിലേക്ക് വന്നിട്ട് ഹാർട്ട് ഫെയിലറിലേക്കോ അല്ലെങ്കിൽ ഒരു ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷമാണ് അയ്യോ എനിക്കിങ്ങനെ ഒരു വലിയ ഒരു അസുഖം ഉണ്ടല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നത്. ഇത് നേരത്തെ ആലോചിച്ചാൽ മതി,
1: ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും,
0: നമ്മൾ കാണുന്നുണ്ടല്ലോ. കാരണം പലപ്പോഴും ചിലപ്പോൾ ഒരു ഒരു മുള്ളു തറച്ച മുള്ളെടുത്ത് കൊടുത്ത ഡോക്ടറോട് പോലും കാണിക്കുന്ന ഒരു ചിലപ്പോൾ ഒരു നന്ദി ചിലപ്പോൾ പിറ്റേന്ന് ഹാർട്ട് അറ്റാക്ക് ചികിത്സിച്ച ഡോക്ടർ ചിലപ്പോൾ കാണുമ്പം അയാളത് അറിഞ്ഞിട്ടും കൂടില്ല. പക്ഷെ അത്രയും ഗുരുതരമായ ഒരു അസുഖമാണ് ചികിത്സിച്ച് മാറ്റുന്നത്. ഒരു ജീവിതത്തിലേക്ക് ചിലപ്പോൾ ഒരു മരണത്തിന് നമ്മൾ പെട്ടെന്ന് കൈപിടിച്ച് കൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ്. പക്ഷെ ആ പൂർണ്ണമായ രോഗാവസ്ഥ മാറിക്കഴിയുമ്പോൾ രോഗം വന്നതായി പോലും ഓർമ്മിക്കാതെ വീണ്ടും ദുശീലങ്ങളിലേക്കോ അല്ലെങ്കിൽ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങളിലേക്കോ പോവുകയോ അല്ലെങ്കിൽ നിർബന്ധമായും മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു വിടുന്ന രോഗികൾ, ഇപ്പം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് മാസങ്ങളിലേക്ക് അതിനാവശ്യമായ ആ സ്റ്റെൻറ് അടഞ്ഞു പോകാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് മരുന്നിൻ്റെ അളവ് കുറച്ച് ലൈഫ് ലോങ് ആയിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഷുഗർ ഉള്ളവരോ പ്രഷർ ഉള്ളവരോ അത് കൺട്രോൾ ചെയ്യേണ്ടി വരും. അതിന് മരുന്ന് കഴിച്ചേ പറ്റൂ, അതൊന്നും ചെയ്യില്ല. കുറച്ച് കഴിഞ്ഞാൽ എനിക്കെല്ലാം മാറി എന്ന് വെച്ചാൽ ഇതൊക്കെ നിർത്തും. നിർത്തിക്കഴിഞ്ഞാൽ പഴയതിനേക്കാൾ ഗുരുതരമായ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
1: അപ്പോ സാർ ഇത്രയും നേരം എന്താണ് ഹൃദയപൂർവ്വം നമ്മൾ ആദ്യം സംസാരിച്ച പോലെ സാർ ആദ്യം പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പദമാണെന്നുള്ള രീതിയിൽ. അപ്പൊ സാറും ഹൃദയപൂർവ്വമാണ് ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചത്. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ടുള്ള മറുപടി സാർ തന്നു.

0: റെനി, അവസാനമായിട്ട് ശ്രോതാക്കളോട് എന്തെങ്കിലും ഒരു ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ പറഞ്ഞു, എന്നാൽ കൂടിയും എന്തെങ്കിലും അവസാനമായിട്ടൊരു വാക്ക് നമ്മുടെ ലിസണേഴ്സിനോട്.
1: ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഹൃദ്രോഗം എന്ന് പറയുന്നത് നമ്മൾ വളരെ പേടിക്കേണ്ട ഒരു മാരക രോഗമോ അല്ലെങ്കിൽ ഒരു ഒരിക്കലും മാറാ രോഗമോ ഒന്നുമല്ല. നമുക്ക് മറ്റെല്ലാ അവയവത്തിനും വരുന്നത് പോലത്തെ ഒരു അസുഖം തന്നെയാണ്. പക്ഷേ ഈ അവയവം വളരെ പ്രധാനപ്പെട്ട അവയവം ആയതുകൊണ്ട് തന്നെ അതിന് വരുന്ന നിസ്സാരമായ രോഗങ്ങൾ ലക്ഷണങ്ങൾ പോലും നമ്മൾ അവഗണിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അത് നേരത്തെ കണ്ടുപിടിക്കുക, അത് നേരത്തെ അതിനുള്ള പിന്നെ രോഗനിർണയ മാർഗങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്, അതെല്ലാം നമ്മൾ സ്വീകരിച്ച് രോഗനിർണയം നടത്തുക, രോഗത്തിന് കൃത്യമായ ചികിത്സ കൊടുക്കുക, ചികിത്സ മുടങ്ങാതെ അത് ആവശ്യമുള്ളിടത്തോളം കാലം ചെയ്യുക, ഇതെല്ലാം കൂടാതെ നമ്മുടെ ജീവിത ശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ ശീലങ്ങൾ, പുകവലി പോലെയുള്ള അല്ലെങ്കിൽ ഈ വേപ്പിംഗ് പോലെയുള്ള അതിലെ മറ്റെന്തെങ്കിലും ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അത് മദ്യപാനാണെങ്കിലും ശരി, ഇതെല്ലാം നേരിട്ട് ഹൃദയത്തെ ബാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ പൂർണ്ണമായും നിർത്തിക്കൊണ്ട് വളരെ പിന്നെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ വളരെ നിസ്സാരമായി പരിഹരിച്ച് വളരെ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം നമുക്ക് ഇന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ.
0: താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു വെരി മച്ച്. ഓക്കെ.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.